salu gyina wo naa so kakra bi wosɔre gyina wo naa so wotom sɛ aboa wo nhyɛnka awurade ama twɛ wo mu kyɛ wo nua sɛ akɔ aba